0: അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഹയ്യ അലാ സ്സലാത്തി ഹയ്യ അലാ ഫലാഹ് ഖദ ഖാമതി സ്സലാത്തു വ ഖാമതി സ്സലാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്
1: استووا استووا ولا تختلفوا الله أكبر